0: എവിറ്റ് ജീവമാണ് സത്വയാൻ സദരദേ നാ ഗായനാ കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയാൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേനാ തുണവന സ്വർഗ്ഗേ സിയോൻ ഹി മഹാസ്ഗേ സിംഹാസനേ ഇദിരിയേ സിദിന വെടി മഹല്ലാൻ 24 ദേനാ സ്വകീയ കിരുളു ബിമദമ ദേവിയാൻ മഹാസ്ഗിരിയേ വെന്ദ വെട്ടിപ്പിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയാൻ മഹാസ്ഗിരിയേ